ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു വായ് ഗുരു